0: ഓണൊക്കെ എവിടം വരെ?
1: നിങ്ങളോട് ഇപ്പൊ ഓണാഘോഷിക്കാൻ ഞാനുണ്ട് കേട്ടോ. റേഡിയോ മിർച്ചി എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം.
2: ഇനിയും കാത്തിരിക്കൂ, ഓണക്കാഴ്ചകൾക്കായി പല പല പ്ലോട്ടുകളിൽ പല നാട്ടിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ആശംസകളുമായി റേഡിയോ മിർച്ചിയിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു.
3: അയ്യോ.

It's hot. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സിദ്ദിഖാണ് സംസാരിക്കുന്നത്. റേഡിയോ മിർച്ചിയുടെ എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓണത്തിന് അടിച്ചു പൊളിക്കാൻ നമുക്ക് റേഡിയോ മിർച്ചിയോടൊപ്പം കൂടിയാലോ. ഞാൻ മംത, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സംഗതി ഹട്ടാണ്.

0: ഓണൊക്കെ എവിടം വരെ
1: നിങ്ങളോട് ഓണാഘോഷിക്കാൻ ഞാനുണ്ട് കേട്ടോ. റേഡിയോ മിർച്ചി എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം.
2: ഇനിയും കാത്തിരിക്കൂ, ഓണക്കാഴ്ചകൾക്കായി പല പല ഫ്ലോട്ടുകളിൽ പല നാട്ടിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ആശംസകളുമായി റേഡിയോ മിർച്ചിയിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു.

പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ വിനയ് പോൾ. മിർച്ചി 89.6 ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഓണാശംസകൾ നേരുന്നു.

0: ഏവർക്കും ഈ മിർച്ചിയുടെ ഓണാശംസകൾ.
1: മിർച്ചി 1, ഇറ്റ്സ് ഹോട്ട്.
2: मिर्ची घड़ी में इस वक्त बज रहे हैं 8, सुनते रहिए 89.6 मिर्ची 1, इट्स हॉट.
3: In association with Naseeb Medical Center, Qatar's largest private medical center.